അല്ലവോ. അത്തിക്കായ് കായ് കായ് ആലങ്കായ് വെണ്ണിലവേ, ഇത്തിക്കായ് കായാതേ എന്നെ പോൽ പെണ്ണല്ലവോ. ഇരവുക്കായ് ഉറവക്കായ് എങ്കും എന്ത ഏഴക്കായ്,

കോഴിക്ക് സേവൽ സ്വന്തം, കുയിലുക്ക് ജോഡി സ്വന്തം, ആണുക്ക് പൊണ്ണു സ്വന്തം, പല കാലമാ നാമും അവസര സ്വന്തം കൊണ്ടും ചില കാലമാ പല്ലാക്ക് ഉടലെ കണ്ട് പളവ

സിപ്പിക്കൊൾ മുത്തും വരും, മണ്ണുക്കൊൾ പൊന്നും വരും. സിപ്പിക്കൊൾ മുത്തും വരും, മണ്ണുക്കൊൾ പൊന്നും വരും. சேற்றோடு செந்தாமரை வந்தால் என்ன?